0: ചിന്റെ നോച്ചിന് കറങ്കി ചുകോസിനോവിന് ഒന്നുമില്ലെന്റെ നോച്ചിന് പൊസി മൈറ്റം ഏ ഗോകോലെ ജിമ്മുറ്റി ചിന്തുകുത്തുകുലെ ടിനോനോ കാറ്റാ ചിന്തുകുത്തുകുലെ ജിഗിപുനോ ജിനു ലംബഞ്ഞമ്പാനെ ഒലി സി പോർക്കുറക്കി ചുകോസ്തുനെ കൊകെ മൈറ്റം പറിച്ചിങ്ങനെ ഈ തുർക്കി കോയിന്റെ മിണ്ടലേത് മിമ്മിലിട്ട ഒകിഞ്ഞ് യോത്തൊന്നിയമ്മൂറ്റ ഇയമ്മൂറ്റ എങ്കിയാകെ തുകുലോത്തൊന്നെ കുകോറോൻ കഞ്ഞു കയ്യിൽ പണി സൊല്ലി മുറ്റി ചിക്കിനോനിങ്ങനെയില്ലേ മീ തൂക്കി മകി മുറ്റേച്ചിനെ മീ തൂക്ക് ചെകിങ്ങോ ലോൽജിൻ ഗോസ്തകെ ഏ ഗോലി മീറ്റിൻ മീ മീ തൂക്കി കിട്ട പോത്തോ സകെ എങ്ങനാല ഗീസ്തോ എങ്കെ ഊ കൊത്തിങ്ക ഗീസ്തോ എങ്കെ മീറ്റിൻ തൂക്കാലി ഗീസ്തോ എങ്കെ ചുകോസിനെ മകി തക തുല്ലി മുറ്റേജിനി ഇബെഗു അപാന മീറ്റിൻ തൂക്കാലി ഗീസ്തോ എങ്കെ അകു മീറ്റിൻ തൂക്കാലി ചോതൻ ജെഗിങ്ങ ലോലെ അഗോസ്തകെ ചോത്തകെ ലഗിനി നോ തകെ മുഗൈ മില്ലോ ഗൈ ലഗലിയാൻ ഗൈ ബ്രേറ്റ് ഓ കമുക്തോ എന്നെ ജെ ലഗി മെഗുനു ലോ ഗൈ ബ്രേറ്റ് ഈസോജി അഗിങ്ങ ലോൽജിനി ഈ ഇനി സോജിനി ലോൽജിനി അഗി ബൈസിങ് കൊറബിക്കോതഞ്ഞ ചേർ ചേരെ ഇങ്ങനോൽജിനി ഇമുത്തി അഗി ഓ തേനി കുണു കിച്ചുകോസ്തുനെ ഒത്കുമീറ്റം പറഞ്ഞു തീക്കി മിച്ചില്ല അമ്പാനെ ഈ ഒക്തേക്ക് പശമിനാസ് ഓ ഓ എത്തിക്കാനേ സബി ജോന ബിക്കോസ് കൊറോണ കിജേ കുഞ്ഞു സബ് ചിങ്കെ സബി നോച്ചനെ ലൈനി കൊറോണി എമ്മേനെ ചിങ്കൂണു കിച്ചുകോസ്തുനെ കുറോൺ ഇഞ്ഞെ ഇരീരെ കിച്ചുകേനോൺ അഗിലിനെ സല്യാൻ മി എസ് സോ അമ്മജെ ഇനെ ലാഗ്വേ കുച്ചുകുമിങ്ങിൻ ഇനെ തുകുൻ തുകുൻ കോലെ ഇമിറ്റ് തുക്കി മുയ്റ്റേജിൻ അകുമിത്തെ തൂക്കിയൊത്തഞ്ചെ തീരെ ഏ സബിച്ച് നോത്തങ്ങി ഞാൻ അമ്മച്ചിക്ക് ചുക്കോസ്തനെ നംസി മുസിക്ക് ചുകിനോനെ കുപാത്തേക്ക് ചുകി എന്നിത്തൊക്കെ ചുക്കോസ്തനെ ഗോകി നോത്തിനോ ആഷ് റൈറ്റ് നോത്തനെ മീറ്റിനി ഓ നമ്മില്ല എന്റെ നോത്തിന് ബസ് ഇമേജ് എന്റെ നോത്തിന് ബസ് ഇമേജും അമ്മച്ചും കൂടെ നംസി ഇമേജ് ലഗിനി എനും കൂണിക്ക് ചുക്കോസ്തനെ എം ഇൻ ഇരവൻ മീറ്റൻ ബിച്ചി ഓച്ചുക Mi bichi onto go about 20,000. Only in Gini Nikuni to go stand on the end row, not on the bus star, 883 star, 12 Aja. Yonicha boxy veganiza. Got two magetil non gabiza, got two magetil non agutin in Guni, knit on the bus star, agere vigale and take it in on badai, knit on the bus star, a maja is ready to go stand in Agiu number one. Nitong the star 883 star 12 age Kelen jing to genion a digitit number 3 a digitit number 3 ke gon 20,000 jebosi moite 20,000 jebosi moite to gostene Nitong the star 883 star 12 age tu simano kigir jisangi imagine digitit number 3 en digitit number 3 agoy boising the dati bob I boising the 20 bob yono gitugosto ni gasi nyamono lenjin en ingun ngam koyo tino ni toge en ore not ni gararane signor tu lende not ni bo conference en yona ni tongno lenjin ni tongno bo star not tongno bo star 883 star 12 age chini mitinyon matingi gerjisange kolinjin ero nitong the star 883 star 12 age yeusim basta imagine gitugostene kelenji tikiti number 3 Agiguni 20,000. Imagine ago jumapili nani? Ago jumapili ni kitugosta nani? Imagine kutu mainyur chigegi niyana. Kutu mainyur chigegi. Iyana nyone lende na tene basi meti niyano. Alindi mengi girjisang. Matingi girjisang kabisa. Til enyon tigitit number 3. Amajogi tine unge. Nitong nabasta. 8 degrees 12 hours. Ticket number 3. Killing 20,000. Ileji tundo itono bigeni ono. Watu wanatembea na pesa sana. Ogo mijine beriberege nyon. Mati beriberege kana watu lende na watu nipasi mitu. Alright, zige makike jumapili iti nato nimye ugeta unimbasa nato nimweti. Agi makine wan gani sose kitu kosto nini bigso mpiga nwane. Alright, tita atifumulo.
1: Ya mwono ababire.
0: Abaibaya langat karibu sana.
1: I'm going to go to the house.
0: I'm not going to be able to do this. Bye-bye, Angip Tayat, Garibu Sana.
2: Good.
3: Bwana zizi welo derer.
0: Amen.
3: Go koi misi. Le ne ko tria ga. Kapesa ga gi dura ga ipina ki ga ide ne ko to derer. Ku ge ga ga ne ku na le pe che ke se ko sa de so wel to ngile ku ne nye ge mi ga ne sa. Kai ne ko ne ti no ti no tu ne ne. I'm going to go to the house.
2: Yes,
0: All right.
2: Egypt tired today in this town.
0: Chitilega bisa kitugem. Oleni tung nebo star